ਨੇ ਜੁਆਇਆ ਜੀ ਮਾਸਾ ਮਾਸਾ ਸੁਜਿਤ ਯਮਨਿਯਮ ਬੁੱਧ ਬੈਕ ਪਦਨਿਆਤਨ ਪ੍ਰਧਾਨ ਮੰਤਰੀ ਨੰਦ ਮੋਦੀ ਯੰਗ ਮਨਮ ਪੈਂਕਨ ਬੋ ਯੰਗ ਸੁੰ ਕਵਾ ਸਤਾ ਕਸ਼ਯਪ ਨਿੰਜੋ ਤੁ ਮੰਡੁਕੁੰ ਉਪਯੋ ਪਨੰਗਨੰ ਮੰਚਨਾ ਕਿਵਾ ਦੰਪਕ ਪਦਾ ਗੰਪਾਈ ਤੁ ਮੰਗੁਤਿਪ ਉਂਗਾਨ ਮੀਡੀਆ ਸੋਸ਼ਲ ਮੋਦੀ Pakadigo mung apresiasi dukungan internasional dan menyampaikan rasa terima kasih atas solidaritas yang diterima Venezuela. Tim penerjama saat ini melakukan pencarian di antara ada runtuhan bangunan di Caracas dan negara bagian Yaguideo. Evakuasi bangunan juga dilakukan di kawasan yang jauh seperti kawasan Amazon Basin yang berjarak sekitar 1700 km dari ibu kota Venezuela, Caracas. Perdana Menteri India Narendra Modi akan berkunjung ke Seychelles secara resmi pada tanggal 27 hingga 29 bulan ini untuk menghadiri perayaan Jubilium Emasari Nasional Seychelles sebagai tamu kehormatan. Perdana Menteri terakhir kali mengunjungi Seychelles pada tahun 2015. Kementerian Luar Negeri menyatakan bahwa kontingen Angkatan Pertahanan India bersama dengan dua kapal Angkatan Laut India akan berpartisipasi dalam perayaan itu. Selama kunjungan ini, Perdana Menteri akan mengadakan pembicaraan dengan Presiden Seychelles, Dr. Patrick Harmini, serta meninjau seluruh aspek kerjasama bilateral dan bertukar pandangan mengenai isu-isu regional dan internasional yang menjadi kepentingan bersama. Perdana Menteri juga akan berpidato di hadapan Majelis Nasional Seychelles dan berinteraksi dengan anggota diaspora India. Duta Besar India yang baru ditunjuk untuk Bangladesh Dinesh Trivedi secara resmi mulai menjabat sesudah menyerahkan surat kepercayaan kepada Presiden Bangladesh Muhammad Shahabuddin di Bangga Bhavan, Dhaka kemarin. Usai upacara penyerahan surat kepercayaan di Istana Kepresidenan, Pak Trivedi mengunjungi Pusat Permohonan Visa India atau IBHAG di Dhaka untuk meninjau operasionalnya dan berinteraksi dengan para pejabat, menyatakan kepuasannya atas banyaknya jumlah pemohon di pusat layanan itu. Duta Besar itu mengumumkan di mulainya kembali layanan bisa secara normal bagi warga negara Bangladesh. Ia mengatakan bahwa permohonan visa wisata akan mulai diterima pada tanggal 28 bulan ini. Menunjuknya, Dr. S. Jaishankar menyatakan bahwa dunia saat ini menyaksikan peningkatan penggunaan senjata sebagai alat politik, kecenderungan untuk mengambil risiko yang lebih besar, serta pola politik yang khas bagi era media sosial. Saat berbicara di Jeju Forum for Peace and Prosperity 2026 di Korea Selatan, Dr. Jaishankar mengatakan bahwa membangun pemahaman baru dan hubungan yang lebih erat antar negara berpengaruh akan membantu menstabilkan tatanan dunia serta mengatasi berbagai persoalan melalui kerjasama yang berfokus pada agenda-agenda spesifik. Kedutaan Besar India di Doha mengumumkan bahwa jenazah 4 dari 12 warga negara India yang meninggal dalam insiden ras Japan dipulangkan ke India hari ini. Melalui unggahan di media sosial, pihak kedutaan menyatakan harapannya untuk dapat segera memulangkan jenazah lainnya. Pihak kedutaan juga menyampaikan terima kasih kepada otoritas kuota dan organisasi komunitas India atas dukungan serta koordinasi mereka. Selain itu, kedutaan menyatakan sudah menjalin komunikasi dengan warga India yang terluka dalam kecelakaan itu.
ദയം ക്രിക്കറ്റ് ഇന്ത്യക്കെന്ന് മംഗള പീത്തുവാനുരുമ ഇരുചഞ്ച പടപ്പത്തി പത്തഞ്ഞ 2020 ഇന്റർനാഷണൽ പത്തമ്മ ജിബൈ ഫാസ്റ്റാരീനി പത്തഞ്ഞ നിത്വക്കൻ ജിമുജയ്പുക്കുരു ദയപ്പൻ ബജ സ്വക്തു ഇന്ത്യ ഇന്ത്യ ജി ടി ജഡോയ്ക്കനന്തു ബദ്മൈൻ പത്തഞ്ഞ 2020 ഇന്റർനാഷണൽ കൊതുവ സൊക്കയുഗുസ് തദായിത് മഴവൻ ഇരുചഞ്ച പടഹാരി മിങ്കു ജി ചാബങ് മനിമ്പക് ഇന്ത്യ മന്യജസേക്കൻ കജുവാദൻ ദുനിയ ജൂനിയർ ഇ എസ് എസ് എഫ് ദ്വാദിബു ദ്വാപുയു നാം ജി സൂർ ജർമൻ ദയൻ ദ്വാപുയു ഇമാമി സസുര മനംബ എം പത്തയൻ പൊളിയം മിയാഗി പഴം നമ്പർ പിസ്തോ ഇമാ പുയു മിത്തർ കുമാരിൻ ദയം ടൂർണമെന്റ് പേജ ദുനിയ 2021 ഇത ഇ ചേച്ചെ ഇന്ത്യ മംഗയക്കൻ ബംഗ്ലാദേശ് ദൻ അങ്ക ഇമാക്കറ്റ് പാട പത്തഞ്ഞ ഗ്രൂപ്പ് ഡി മാഞ്ചസ്റ്റർ ഇംഗ്ലീഷ് തടി മയ ഇന്നയ ബ്രിതൗത്തമ മന്ത്രി പജ്ജങ്ങൻ ജൻ ഇന്ദുസ്തിഞ്ച പ്യൂസുകൾ മന്യത്തക്കൻ ബ പജ്ജഞ്ജൻ പജ്ജങ്ങൻ ബവസ് ഇന്ത്യ ഇംഗ്ലീഷ് മറുപകൻ പജ്ജഞ്ജൻ പയ്യം കംപ്രിഹെൻസീവ് സജവിനി ജുമ്ലിയ കർബൻ ത്യാസ് മനിങ്കാത് മഞ്ജരി സദാ തുസ് നാം പ്രിയു എംപത് ജീവ സസുര ഗംപഭൂമി ദാസ്യത് മയഞ്ച ഭനുജോയ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മന്യം പൈക്കൻ ബ യങ്സും കവാസത മനവർക്കൻ ജുക്കുങ്കാനന്ദു അപരസി പന്നയമതൻജൻ ബന്ത്വാൻ പ്രധാനമന്ത്രി മോദി ജി ജഡോയ്ക്കാനന്ദു മംഗുഞ്ജുഗ് സിസിജിസ് പടത്തകായ ദ്വാപുയു തുജുങ്ക ദ്വാപുയു സംബിയാൻ ബുജൻ ഇനി ഉന്തു മംഗാതിരി പദയൻ തൗനമാസ് ഹരിനസേനായ് സിസിജിസ് സഭകി തമുക്ക ഹർമതാൻ ഇന്ത്യക്കൻ കമ്പയ്യമ്പുക്കായ ഭിസ തുരിസ് പകി വർഗനഗര ബംഗ്ലാദേശ് മുയൈ ദ്വാപുയു ദയപ്പൻ യുനി സമന്തരായിത്തു ദയം ഒഴര ക്രിക്കറ്റ് ഇന്ത്യക്കൻ മംഗളപി തോന്നുരുമ ഇരുചഞ്ച പട പത്തഞ്ഞ പത്തമ 2020 ഇന്റർനാഷണൽ ഡി ബൈഫാസ്റ്റാരീനി പത്തഞ്ഞകൻ ഡി മുയൈ പുക്കുർ ദയപ്പൻ ബ്രജസ് വക്തു ഇന്ത്യ ഡൊമിക്കാൻ തടിവർത്ത ബ്രിത്ത ബരിക്കുത്ത മ്യൂസിക് ഇൻസ്ട്രുമെന്റ് നിക്കുമത്തയ്യ